0: നാളെ ഒമ്പത് ഘട്ടയ്ക്ക് തോറ സമുദായ ഭവനത്തിൽ നടപ്പാം. ഈ കാർബാറിൽ കർണാടക അരവാസി സംസ്കൃതി പിന്നെ സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷങ്ങളാണ് സദാനന്ദ മാവോജി, വിരാജ്പേട്ട ക്ഷേത്ര ശാസകങ്ങളാണ് അജിക്കുട്ടിയിലെ എസ് പൊന്നണ്ണ കൂടിയാഴുവ. കർണാടക രാജ്യത്തിലെ ചാക്രി മാണ്ടിനുള്ള രാജ്യ സർക്കാരി നൗക്കരങ്ങളുടെ പ്രതിഭാൻവിത്ത മക്കൾക്ക് പുരുട് കൊടുപ്പനിട്ടത് സുമാർ 10,000 മക്കൾക്ക് പ്രതിഭാ പുരസ്കാരം കൊടുത്തി തമാനമാടുക. അന്നനെ 2026 കാലത്തെ SLC പിന്നെ ദണ്ഡനി PUC 90% ഏറെ മാർക്സ് പറഞ്ഞ രാജ്യ സർക്കാരി നൗക്കരങ്ങളുടെ മക്കളുണ്ട് അർജി കാക്കിത്ത്. ആൺലൈനിൽ മൂല തക്കാലത്തിയുടെ അർജി ഉടക്ക് ഇതേ തിങ്ക 25 ആക്കിരി നാൾ. ഏറെ വിവരക്ക് ഫോൺ നമ്പർ 08 2 2 3 5 4 7 8 3 08 2 3 5 4 8 4 കേട്ടറിയുള്ളൂ. കർണാടക രാജ്യ സർക്കാരി നൗക്കരങ്ങളുടെ സംഘത്തിലെ പ്രധാന കാര്യദർശി എസ് ഗിരിഗൌഡ അരിച്ചിട്ടിത്ത്. സോമാർ പാട്ടഞ്ച ബംഗളൂരു ജാൽസൂർക്ക് തന്നെ റോഡ് പണി ഉള്ളാന കൊണ്ട് സാർവജനിക യഥാശക്തിന മനസ്സിൽ വെച്ചുണ്ട്. ഇതേ തിങ്ക 13 ബപ്പ ജൂൺ 12 തന്നെ സോമർപേട്ടെ താലൂക്ക് ബംഗളൂരു ജാൽസൂർ രാജ്യ എദ്ദാരിയിൽ എല്ലാ രീതിയിലെ വാഹന ഓടുവാന നിപ്പിച്ചിട്ടിത്ത് ജില്ലാധികാരി ജില്ലാ ദണ്ഡാധികാരി എസ് ജെ സോംശേഖർ ആദേശ പൊടിച്ചിട്ടിത്ത്. രാജ്യത്തിലടി ബപ്പ ജൂലൈ 12 രാഷ്ട്രീയ ലോക അദാലത്ത് നടപ്പാം. ഈ അദാലത്തിൽ സാർവജനിക ന്യായാലയത്തിൽ ബാക്കിയുള്ള പ്രകരണത്തിന് പിന്നെ വ്യാജപൂർവ്വ പ്രകരണത്തിന് ഇത്യർത്ഥമാടിയുണ്ടാനക്ക മിഞ്ഞലി സംബന്ധപ്പെട്ട ജില്ലാ കാനൂന് സേവാ പ്രാധികാര പിന്നെ താലൂക്ക് കാനൂൻ സേവാ സമിതിന സമ്പർക്കമാടിത്ത് മഹൈത്തി പടന്തോലു. ന്യായാലയത്തിൽ ബാക്കിയുള്ള പ്രകരണത്തിന് ഇത്യർത്ഥമാടിയൊക്കെ പ്രകരണം നടത്തുവാക്ക് ന്യായാലയക്ക് രാജി മാടിയോണ്ട ബഗ്ഗി അറിവിക്ക കൊടുത്തിട്ട് ഇത്യർത്ഥ മാടിയോണ്ട് ഏറെ വിവരക്ക് 1501 സഹായവാണിക്ക് ഫോൺ മാടിത്ത് ജില്ലാ കാനൂൻ സേവാ പ്രാധികാര അല്ലെങ്കിൽ താലൂക്ക് കാനൂന് സേവാ സമിതിയുടെ സദസ്യ കാര്യദർശി സമ്പർക്ക മാടലുണ്ട്. കർണാടക രാജ്യ കാനൂൻ സേവാ പ്രാധികാരത്തിലെ സദസ്യ കാര്യദർശി അരിച്ചിട്ടിത്. ജില്ലാ ഉദ്യോഗ വിനിമയ കച്ചേരിയുടെ ആദനയിൽ ജില്ലാ ഉദ്യോഗ വിനിമയ കച്ചേരിയിൽ നാളെ പോലാക്ക 12 മജ്ജന 1 തന്നെ മിനി ചാക്രി മേള നടപ്പ. ഈ ഉദ്യോഗ മേളത്തിൽ ഫിറാമൽ ഫൈനാൻസ് ലിമിറ്റഡ് മൈസൂർ, മടിക്കേരിയുടെ കല്യാണി മോട്ടോർസ്, യുണ്ടായി ഷോറൂം, യോലോ ബാക്ക് റിസൾട്ട്, മൈസൂറിലെ മുത്തൂട്ട് ഫൈനാൻസ്, ഇൻസ്റ്റന്റ് IT ടെക്നോളജി സംസ്ഥക്കാരെ തങ്ങളിൽ കാലി ഉള്ള ചാക്രിക്ക് നിയമകാത്തി മാടിയവ. SLC PUC ITI ഡിപ്ലോമ പദവി പിന്നെ സ്നാതകോത്തര പദവി പഠനങ്ങ തങ്ങളുടെ മൂല ദക്കാലത്തിയുടെ ഈ ചാക്രി മേളത്തിൽ കൂടിയാടലു. ഏറെ വിവരക്ക് ഫോൺ നമ്പർ 8 2 9 6 2 2 8 2 6 കേട്ടറിയുള്ളൂ. ഉദ്യോഗ വിനിമയ കച്ചേര ഉദ്യോഗ അധികാരിയോ അരിച്ചിട്ടിത്. ഇല്ലേക്ക് വൈറ്റിത്ര സുദ്ധി സമാചാര തന്നത്.
1: സുദ്ധി സമാചാര കേൾക്കുന്നത്.